0: എം പശുപതിയാരേ, എം പശുപതിയാരേ.
1: ഓം നമഃശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, the 24/7 spiritual channel from shaivam.org.
1: Om Namah Shivaya.